0: ശരിയായ
1: ചക്കര പത്തുണ്ടോ? പതിമൂറെണ്ണ ജീവ ലഡു എല്ലാം പതിമൂറെണ്ണ.